ആകാശവാണി ആദിലാബാദ് 1.2 FM മനസ്സ് നീണ്ട മധുരിമ മധുരാതി മധുരമൈന പാത കൊത്ത പാട്ടല്ലി വിനിപ്പിച്ചേ കാര്യക്രമം.